88.9 വിനഫം മലയാള ജാലകത്തിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് ലോകം മുഴുവൻ ഒരു ഇന്ത്യൻ പൈലറ്റിൻ്റെ ധീരതയെക്കുറിച്ചാണ് സംസാരിക്കുന്നത്. അത് മറ്റൊന്നുമല്ല, 174 യാത്രക്കാരും 6 ജീവനക്കാരും ഉണ്ടായിരുന്ന ഫ്ലൈ ദുബായ് വിമാനത്തിൽ നടന്ന ഭയാനകമായ ഒരു സംഭവത്തെക്കുറിച്ചാണ്. എല്ലാവരെയും ആശ്ചര്യപ്പെടുത്തുന്ന ഒരു സംഭവമാണ് ഈ കഴിഞ്ഞ ദിവസമുണ്ടായത്. അതിനെ ലോകം മുഴുവനുള്ള പല നേതാക്കളും പ്രകീർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. അവിശ്വസനീയമായ ധൈര്യം. ഇന്ത്യൻ പൈലറ്റ് സ്മിത്ത് മച്ചാറിനെ നെതന്യാഹു അഭിനന്ദിച്ചു. വിമാനം തകർന്നു വീഴുന്നത് തടയാൻ തന്റെ ജീവൻ പോലും പണയപ്പെടുത്തി ധീരമായി പ്രവർത്തിച്ച ഇന്ത്യൻ പൈലറ്റ് ക്യാപ്റ്റൻ സ്മിത്ത് മച്ചാറിനെ ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു അഭിനന്ദിച്ചു. ഫോക്സ് ന്യൂസിന് നൽകിയ അഭിമുഖത്തിലാണ് നെതന്യാഹു ഇന്ത്യൻ പൈലറ്റിന്റെ ധൈര്യത്തെ പ്രശംസിച്ചത്. ഗുരുതരമായി പരിക്കേറ്റ് ശരീരം മുഴുവൻ രക്തത്തിൽ മൂടിയിരുന്നിട്ടും ക്യാപ്റ്റൻ മച്ചാർ കോക്പിറ്റിന്റെ വാതിൽ തുറക്കാൻ കഴിഞ്ഞത് അവിശ്വസനീയമായ ധൈര്യമാണെന്ന് നെതന്യാഹു പറഞ്ഞു. റിപ്പോർട്ട് പ്രകാരം ക്യാപ്റ്റൻ മച്ചാറിനെ നേരെ കുത്തേറ്റും കോടാലി കൊണ്ട് ആക്രമിക്കപ്പെട്ടും ഗുരുതരമായി പരിക്കേറ്റിരുന്നു. അതിനുശേഷം വിമാനം നിയന്ത്രണം വിട്ട് താഴേക്ക് പതിക്കാൻ തുടങ്ങി. ഏകദേശം 30 സെക്കൻഡിനുള്ളിൽ 14,000 അടി വരെ വിമാനം താഴേക്ക് പതിച്ചതായാണ് റിപ്പോർട്ട്. ഗുരുതരമായി പരിക്കേറ്റിട്ടും ക്യാപ്റ്റൻ മച്ചാർ കോക്പിറ്റിന്റെ വാതിൽ തുറന്നു. ഇതോടെ വിമാനത്തിലുണ്ടായിരുന്ന യാത്രക്കാർക്ക് കോക്പിറ്റിലേക്ക് പ്രവേശിക്കാനും അക്രമിയെ കീഴ്പ്പെടുത്താനും സാധിച്ചു. ഇതുവഴി വലിയൊരു വ്യോമ ദുരന്തം ഒഴിവാക്കാൻ കഴിഞ്ഞുവെന്നാണ് റിപ്പോർട്ട്. ഈ സംഭവത്തിലെ 5 പേരാണ് ഇത് വളരെ മനോഹരമായിട്ട് കൈകാര്യം ചെയ്ത ധീരന്മാരെന്നാണ്. ഒന്ന് പൈലറ്റ്, വേറൊരാൾ പ്ലംബർ, മറ്റൊരാൾ ബാങ്കർ, ഒരാൾ ബിസിനസ്സുകാരൻ, പിന്നെ ഒരു ദന്ത ഡോക്ടർ. സ്വന്തം ജീവൻ പോലും പരിക്കടിക്കാതെ ഇടപെട്ട 5 പേരുടെ ധീരതയാണ് ഇപ്പോൾ ലോകശ്രദ്ധ നേടുന്നത്. ഗുരുതരമായി പരിക്കേറ്റിട്ടും ക്യാപ്റ്റൻ മച്ചാർ കോക്പിറ്റിന്റെ വാതിൽ തുറന്ന് പുറത്തുള്ള ജീവനക്കാരെ വിവരം അറിയിച്ചതാണ് നിർണായകമായത്. തുടർന്ന് യാത്രക്കാരും ജീവനക്കാരും ചേർന്ന് അക്രമിയെ നിയന്ത്രണത്തിലാക്കുകയായിരുന്നു. ഇവരിൽ ശ്രദ്ധേയരായ 5 പേർ ആരൊക്കെയാണെന്ന് നോക്കാം. ഒന്നാമതായിട്ട് ക്യാപ്റ്റൻ സ്മിത്ത് മച്ചാർ. അദ്ദേഹം പൈലറ്റാണ്. സഹ പൈലറ്റിന്റെ ആക്രമണത്തിൽ ഗുരുതരമായി പരിക്കേറ്റിട്ടും ക്യാപ്റ്റൻ മച്ചാർ കോക്പിറ്റിന്റെ വാതിൽ തുറക്കാൻ ശ്രമിച്ചു. അതിലൂടെ യാത്രക്കാർക്ക് അകത്തേക്ക് പ്രവേശിക്കാൻ സാധിച്ചു. തലയ്ക്കും കൈകൾക്കും ഗുരുതരമായി മുറിവുകൾ ഉണ്ടായിരുന്നുവെന്നും ധാരാളം രക്തം നഷ്ടപ്പെട്ടിരുന്നുവെന്നും റിപ്പോർട്ടിൽ പറയുന്നു. വിമാനത്തിലുണ്ടായിരുന്ന ദന്ത ഡോക്ടർ പിന്നീട് അദ്ദേഹത്തിന് അടിയന്തര ചികിത്സ നൽകി. രണ്ടാമതയാൾ ഒരു പ്ലംബറാണ്. അദ്ദേഹത്തിന്റെ പേരാണ് യാനീവ് ഹയോൺ. ഇസ്രായേൽ സ്വദേശിയായ യാനീവ് ഹയോണാണ് ആദ്യം കോക്പിറ്റിലേക്ക് ഓടിയെത്തിയവരിൽ ഒരാൾ. കോക്പിറ്റിനുള്ളിൽ എത്തിയപ്പോൾ നിയന്ത്രണ സംവിധാനത്തിന് സമീപം അക്രമിയെ കണ്ടതായി അദ്ദേഹം പറഞ്ഞു. ഹയൂൺ അക്രമിയെ പിടിച്ച് നിയന്ത്രണങ്ങളിൽ നിന്ന് മാറ്റി. വിമാനം താഴേക്ക് കുത്തനെ പതിക്കുമ്പോൾ വിമാനത്തിന്റെ നിയന്ത്രണം നിലനിർത്താൻ താൻ ശ്രമിച്ചതായും അദ്ദേഹം പറഞ്ഞു. അദ്ദേഹത്തിന്റെ വാക്കുകളിൽ വിമാനവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ മനസ്സിലാക്കാൻ മേഡേ മേഡേ എന്ന ടെലിവിഷൻ പരിപാടി കാണുന്നതിൽ നിന്ന് ലഭിച്ച അറിവ് പോലും സഹായിച്ചുവെന്നാണ് റിപ്പോർട്ട്. മൂന്നാമതാളാണ് ഇൻഷുറൻസ് ബിസിനസ്സുകാരനായ അസഫ് റജുവാൻ.
തായ്ലൻഡിലെ അവധിക്ക് ശേഷം മടങ്ങുകയായിരുന്ന അസഫ് റിജ്വാൻ വിമാനത്തിൽ സംഭവിച്ച കാര്യങ്ങളെ ഒരു ഹൊറർ സിനിമ പോലെയാണ് വിവരിച്ചത്. വിമാനം പെട്ടെന്ന് നിയന്ത്രണം നഷ്ടപ്പെട്ട് ശക്തമായി താഴേക്ക് വധിച്ചതോടെ യാത്രക്കാർ നിലവിളിക്കാൻ തുടങ്ങി. റിജ്വാനും മറ്റു യാത്രക്കാരും കോക്പിറ്റിലേക്ക് കയറി അക്രമിയെ കീഴ്പ്പെടുത്തുന്നതിൽ പങ്കെടുത്തു. ജീവനക്കാരുടെ സഹായത്തോടെ അക്രമിയെ ഏകദേശം 50 മിനിറ്റോളം നിയന്ത്രണത്തിൽ നിർത്താൻ കഴിഞ്ഞതായി അദ്ദേഹം പറഞ്ഞു. നാലാമത് ആളാണ് ബാങ്കറായ സ്വീകാമനസ്. ബാങ്ക് ലിയുമിയുടെ അണ്ടർ റൈറ്റിംഗ് കമ്പനിയുടെ സിഇഒ ആയ സ്വീകാമനസും അക്രമിയെ നിയന്ത്രിക്കുന്നതിൽ പ്രധാന പങ്കുവഹിച്ചു. വിമാനം അതിവേഗം താഴേക്ക് പതിക്കുമ്പോൾ ആളുകൾ വിമാനത്തിനുള്ളിൽ തെറിച്ചു വീഴുകയും നിലവിളിക്കുകയും ചെയ്തതായി അദ്ദേഹം പറഞ്ഞു. വിമാനത്തിലെ മൾട്ടിമീഡിയ ഹെഡ്ഫോണിന്റെ കേബിളുകൾ ഉപയോഗിച്ച് അക്രമിയെ കെട്ടിയിട്ട് നിയന്ത്രണത്തിലാക്കാൻ അദ്ദേഹം സഹായിച്ചു. അഞ്ചാമത്തെ ആളാണ് ദന്ത ഡോക്ടറായ ഷോട്ടാ മുസായോ. വിമാനത്തിലെ ഏക ഡോക്ടർ താനായിരുന്നുവെന്നാണ് ദന്ത ഡോക്ടറായ ഷോട്ടയു മുസായോ പറഞ്ഞത്. ആദ്യം അക്രമിയെ കീഴ്പ്പെടുത്താൻ സഹായിച്ച ശേഷം ഗുരുതരമായി പരിക്കേറ്റ ക്യാപ്റ്റൻ മച്ചാറിന്റെ അടുത്തേക്ക് അദ്ദേഹം ഓടിയെത്തി. മച്ചാറിന്റെ തലയിലും കൈകളിലും ഗുരുതരമായ മുറിവുകൾ ഉണ്ടായിരുന്നു. കൂടാതെ വലിയ തോതിൽ രക്തസ്രാവവും ഉണ്ടായിരുന്നു. മുസായോ രക്തസ്രാവം നിയന്ത്രിച്ച് അടിയന്തര ചികിത്സ നൽകി. ക്യാപ്റ്റൻ മച്ചാർ അപ്പോഴും ബോധവാനായിരുന്നു. അവരുമായി സംസാരിക്കുകയും ചെയ്തിരുന്നു എന്നത് അദ്ദേഹം പറഞ്ഞു. അവസാന നിമിഷം സുരക്ഷിതമായി ഇറങ്ങി. അക്രമിയെ നിയന്ത്രണത്തിലാക്കിയ ശേഷം വിമാനത്തിലുണ്ടായിരുന്ന 2 ഓഫ് ഡ്യൂട്ടി ഫ്ലൈ ദുബായ് പൈലറ്റുമാർ കോക്പിറ്റിന്റെ നിയന്ത്രണം ഏറ്റെടുത്തു. തുടർന്ന് വിമാനം സൗദി അറേബ്യയിലെ തബൂക്കിൽ സുരക്ഷിതമായി ഇറങ്ങി. ഈ സംഭവത്തിൽ ക്യാപ്റ്റൻ സ്മിത്ത് മച്ചാറിനൊപ്പം യാനിവ് ഹയൂൺ, അസീവ് റജൂൺ, സി കെ മനസ്, ഷോട്ടവ് എന്നിവർ നടത്തിയ ഇടപെടലുകളും നിർണായകമായിരുന്നുവെന്നാണ് റിപ്പോർട്ടിൽ പറയുന്നത്. ഒരു പൈലറ്റിന്റെ ധൈര്യം, നാല് യാത്രക്കാരുടെ സമയോചിതമായ ഇടപെടൽ, ഒരു ദന്ത ഡോക്ടറുടെ അടിയന്തര ചികിത്സ, ഈ കൂട്ടായ പ്രവർത്തനമാണ് 174 യാത്രക്കാരുടെ ജീവൻ രക്ഷിക്കുന്നതിൽ നിർണായകമായത് എന്നാണ് റിപ്പോർട്ട് സൂചിപ്പിക്കുന്നത്. അപ്പോൾ ഒരു സഹ പൈലറ്റിൻ്റെ കയ്യിൽ നിന്നുമുണ്ടായ ഒരു ദുരന്തം, മനഃപൂർവം ഉണ്ടാക്കിയൊരു ദുരന്തം, 5 ആളുകളുടെ സഹായത്തോടുകൂടി അത് നിഷ്പ്രഭമാക്കാൻ ഒരു ഇന്ത്യൻ പൈലറ്റിന് സാധിച്ചു എന്നുള്ളതിൽ നമ്മളെല്ലാം വളരെ അഭിമാനം കൊള്ളുന്നവരാണ്. ഒന്ന് ആലോചിച്ച് നോക്കുക സിറ്റുവേഷൻ. നമ്മളാണ് യാത്രക്കാരെന്നെങ്കിൽ എന്തായിരിക്കും നമ്മുടെ മനസ്സിലുള്ളൊരു വിചാരം? ഫ്ലൈറ്റ് ഹൈജാക്ക് ചെയ്യുകയാണെന്നാണ് പറയപ്പെടുന്നത്. അപ്പോൾ എന്താണ് ഇതിൻ്റെ യഥാർത്ഥ കാരണങ്ങളൊന്നും ഇതുവരെ കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. എങ്കിലും ഈ US, ഇസ്രായേൽ, ഇറാൻ യുദ്ധമാണ് കാരണമെന്ന് സ്ഥിരീകരിക്കാത്ത റിപ്പോർട്ടുകൾ പറയുന്നുണ്ട്. ഒമാൻ സ്വദേശിയാണെന്ന് പറയുന്നു ഈ സഹ പൈലറ്റ്. എന്തുകൊണ്ടാണ് ഇത്തരത്തിലുള്ള വലിയൊരു ദുരന്തത്തിലേക്ക് വലിയ വഴിവെച്ചതെന്ന് വരും ദിവസങ്ങളിൽ നമുക്ക് അറിയാം. എങ്കിലും ധീരമായി ചെറുത്ത് നിന്ന ഇന്ത്യൻ പൈലറ്റ് ക്യാപ്റ്റൻ സ്മിത്ത് മച്ചാറിനെ 88.9 വിന്നപ്പം മലയാള ജാലകത്തിൻ്റെ അഭിനന്ദനങ്ങൾ. 174 യാത്രക്കാരെയും 6 ജീവനക്കാർക്കും ഒന്നും സംഭവിക്കാതെ ഇറക്കിയ മറ്റ് സഹപൈലറ്റുമാർക്കും അഭിനന്ദനങ്ങൾ. ഇനി നമുക്കൊരു നല്ലൊരു ഗാനത്തിലേക്ക് പ്രവേശിക്കാം.

0: 88.9 വിന എഫ് മലയാള ജാലകത്തിലേക്ക് വീണ്ടും സ്വാഗതം. നമ്മളിപ്പോൾ സംസാരിച്ചുകൊണ്ടിരുന്നത് ഇതാണ്, ഈ ഫ്ലൈറ്റിൽ നടന്ന സംഭവങ്ങൾ എത്ര ഭയാനകമായിട്ടുള്ള ഒന്നാണ് ഒന്ന് നടന്നത് എന്നുള്ളതാണ്. എത്ര വിശ്വസിച്ചിട്ടാണ് നമ്മൾ ഇനി ഫ്ലൈറ്റിലൊക്കെ യാത്ര ചെയ്യുന്നതാണ് അല്ലേ? എല്ലാം ഭയമാണ്, എല്ലാം ഭയത്തിലാണ്. ഇപ്പോൾ
1: Need help building your skills to get a job? Navitas Skilled Futures is now offering the Skills for Education and Employment program right here in Western Melbourne. The course is free and can help you improve your speaking, reading, writing, numeracy and computer skills. We welcome everyone, whether you are a native English speaker or you are from any other background. Our program will help you build your skills for further study or work. We also work with employers to upskill their employees in the workplace through the workplace-based training program. To check eligibility and join, call Navitas Skilled Futures on 1300 798 111 or visit navitas-skilled-futures.com.au. The Skills for Education and Employment (SEE) program is funded by the Australian Government Department of Employment and Workplace Relations. Navitas Skilled Futures is a proud sponsor of 88.9 Win FM.
0: ഇരുപത്തിപ്പോയിൻ്റ് 9 മിനഫ് മലയാള ചലകത്തിലേക്ക് ഏവർക്കും വീണ്ടും സ്വാഗതം. നമ്മളിപ്പോൾ ഇതുവരെ സംസാരിച്ചിരുന്ന ഈ വിമാനം ഫ്ലൈ ദുബായിൽ നടന്ന സംഭവങ്ങളാണ്. അപ്പോൾ ഈ ക്യാപ്റ്റൻ സ്മിത്ത് മച്ചാറിനൊപ്പം പരിശീലനം നടത്തിയ മറ്റൊരു പൈലറ്റ് പറയുന്നത്, ശ്രീ മച്ചാറിന് എപ്പോഴും പ്ലാൻ ബിയും പ്ലാൻ സിയും ഉണ്ടാകുമെന്നാണ്.